0: വൈബഫം 104.6. കുറേ നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. കലക്കൻ റീചാർജ്.
3: ഹാ, അങ്ങനെയാണ് ചില കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിങ്ങനെ ഫുൾ ലാംഗ്വേജിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഇപ്പൊ നമ്മൾ മലയാള സിനിമയിൽ നമ്മൾ തമിഴ് പാട്ടിടും, ഹിന്ദി പാട്ടിടും, കന്നഡ പാട്ട് വരെ ഇപ്പൊ വരുന്നുണ്ടല്ലേ. കൂടി ഞാൻ പറയാം, ദിസ് ഇസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. മലയാള സിനിമയിലെ തമിഴ് പാട്ടുകൾ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ദേ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കിടിലൻ പാട്ടുണ്ട്. അതും ഈ ഒരു യാത്രാമൊഴി എന്ന സിനിമയിലെ പാട്ടാണ്. ലാലേട്ടനാണ് ഓൺ സ്ക്രീന്. ശരിക്കും ഈ പാട്ട് ഒരു ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള പാട്ടാണ് കേട്ടോ. പക്ഷെ ഇതിനിടയ്ക്ക് ലാലേട്ടൻ പാടുന്ന പോർഷൻസിൽ കുറച്ച് മലയാളം ലിറിക്സ് വരുന്നുണ്ടെങ്കിൽ പോലും ഇതിനൊരു ബേസ് ശരിക്കും തമിഴ് തന്നെയാണ്. അപ്പൊ അത് കേൾക്കാനും നമുക്ക് ആസ്വദിക്കാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഒരു യാത്രാമൊഴി എന്ന 97 ഇറങ്ങിയ ഈ സിനിമയില് ലിറിക്സ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഗിരീഷ് പുത്തൻചേരിയാണ്. അതേപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ ഇളയരാജയാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാറും അതേപോലെ എസ് പി ബാലസുബ്രഹ്മണ്യനും ചേർന്നിട്ടാണ്. സോ ആ പാട്ട് നമുക്കൊന്ന് ഒരുമിച്ച് കേട്ടു വന്നാലോ.
4: കണ്ണമ്മ കൺമിഴിച്ച് പാരമ്മ

0: വൈബഫം 104.6. കുറേ നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഇന്ന പിടിച്ചോ 210-247-4265.
2: ദ ബിരിയാണി കമ്പനി, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്വിസീൻസ്. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
3: മലയാള സിനിമയിലെ തമിഴ് പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത, നമ്മൾ മലയാളികൾ ഒട്ടും മറക്കാത്ത ഒരു ഓജി സോങ് ഉണ്ട്. കൂടെ ഞാൻ ട്രാനി. ദിസ് ഇസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. മലയാളികളെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ച ഒരു പാട്ട് ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ. കാരണം മലയാളികൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു തമിഴ് പാട്ടും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും. ഓജി സിനിമയിലെ ഓജി ക്യാരക്ടറിന്റെ ഓജി തമിഴ് പാട്ട്. ഇത് പറഞ്ഞു വരുമ്പോൾ സംഭവം മനസ്സിലാവുന്നുണ്ടോ? യെസ്, നമ്മുടെ നാഗവല്ലിയുടെ സ്വന്തം ഒരു മുറി വന്ന് പാർത്തായ ഈ പാട്ടിനെ വെല്ലാൻ വേറെ ഏത് തമിഴ് പാട്ടാണല്ലേ നമ്മുടെ മലയാള സിനിമയിലുള്ളത്. എം ജി രാധാകൃഷ്ണൻ മ്യൂസിക് ചെയ്ത്, നമ്മുടെ ബിച്ചു തിരുമലയും വാലിയും ചേർന്ന് വരികൾ എഴുതി, നമ്മുടെ സ്വന്തം ദാസേട്ടനും ചിത്ര ചേച്ചിയും കൂടി ഒരുമിച്ച് പാടിയ ദ കിടിലൻ പാട്ടാണ് ഒരു മുറി

പാട്ടായ തൂം തൂം തൂം, ഇതില്ലാതെ വേറെ എന്ത് എന്ത് തമിഴ് പാട്ടല്ലേ. സോ ആ തെക്കിനിയിലെ ആ തമിഴത്തിയുടെ, നമ്മുടെ നാഗവല്ലിയുടെ, നമ്മുടെ നമ്മുടെ സ്വന്തം ഗംഗയുടെ, നമ്മുടെ ശോഭന ചേച്ചിയുടെ ഒരു മുറി വന്ന് പാർത്തായാൽ ഒന്ന് കേട്ട് വന്നാലോ.

വിനിസുന്ദർ, എ ബിഗ് ഹൈ ഫ്രം വൈബ് എഫ് എം കേൾക്കുന്ന ന്യൂസ് ടെൻ്റെ എല്ലാ മലയാളികൾക്കും. See you soon in person. Otherwise, keep listening and vibe with my songs on Vibe FM 104.6. Take care. Love you.

0: കുറെ നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: എന്നാ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. കലക്കൻ റീചാർജ്.
3: നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു നാഴിക കല്ലായിട്ടുള്ള ഒരു സിനിമയാണ് കീർത്തി ചക്ര എന്ന് പറയുന്ന മൂവി. ഈ മൂവി ആവട്ടെ, അല്ലെങ്കിൽ ഈ മൂവിയിൽ പോർട്രേ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആവട്ടെ, ദേശസ്നേഹമുള്ള എല്ലാവർക്കും എപ്പോഴും മനസ്സിലിങ്ങനെ ഒരു ഒരു വലിയ ഒരു സംഭവമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സിനിമയും സിനിമയിലെ ഒരു പാട്ടുമാണ് കേട്ടോ അത് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കൂടെ ഞാൻ റാനിയാ, ദിസ് ഇസ് വൈബ് ഫോം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഈ മൾട്ടിലിംഗ്വൽ പാട്ടുകളുടെ ഒരു ഒരു ഒരു അതിപ്രസരം തന്നെയാണ് കേട്ടോ കീർത്തി ചക്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ശരിക്കും പല നാട്ടുകളിലെ പല സോൾജിയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുമ്പോൾ അതിലകത്ത് ഖുദാസി മന്നത്ത് ഹെമേരി എന്നുള്ള പാട്ട് ഹിന്ദിയിലാണ്, മുഗിലി മുഗിലി എന്നുള്ള പാട്ട് മലയാളത്തിലാണ് എന്നതാ ഈ വരുന്ന മലയാള സിനിമയിലെ തമിഴ് പാട്ട്. ഓൺ സ്ക്രീനിൽ നമ്മുടെ ജീവയും ഗോപികയും ഒരുമിച്ച് അഭിനയിച്ച റൊമാൻറ്റിക് ഒരു പാട്ടാണ് അല്ലെ. ഞാൻ പറഞ്ഞു വരുന്ന പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യെസ്, പൂഞ്ചോലി കിളിയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോഷുവ ശ്രീധറാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗിരീഷ് പുത്തഞ്ചേരിയാണ്. കാർത്തിക്കും ആശാജി മൈനോറുമാണ് ഈ പാട്ട് ദേ ഒരുമിച്ച് പാടിയിരിക്കുന്നത്. സോ നമുക്ക് ഒരുമിച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.

0: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
1: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
0: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
0: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: ഞാൻ പിടിച്ചു. 0210-2474-265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ivide ella vibe aanu. Kalakan recharge.
3: യെസ്, ഇനി സ്നേഹത്തിന്റെ സമയമാണ് കേട്ടോ. യെസ്, വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്. കൂടെ ഞാൻ ടാനിയാ. ദിസ് ഈസ് വൈബ് ഫോം 104.6. ഇവിടെ എല്ലാം വൈബാണ്.
2: വിത്ത് ലവ് ഒരു പാട്ട് വിത്ത് ആർജെ ടാനിയ.
3: അപ്പൊ ദേ, ഇന്നും നിങ്ങൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി തൊട്ട് എല്ലാ ദിവസത്തും നമ്മുടെ ഷോയിലും നിങ്ങൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വെറുതെ വേണമെങ്കിലും സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ആണ് അവർക്ക് വേണ്ടി വരുന്നതെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ ദാ ഇവിടെ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ല, സ്വന്തമായിട്ട് എനിക്കൊരു സോങ് എനിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാട്ടോ. കാര്യം ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് ഫോൺ എടുക്കുക, ദേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക്. നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടതെന്നും ആർക്കാണ് ഡെഡിക്കേഷൻ എന്നും നിങ്ങളുടെ പേരും ഒന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ കേസ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഈ പാട്ടിനുണ്ടെങ്കിൽ അതും നമുക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരുമിച്ച് പ്ലേ ചെയ്ത് ആ സോങ് ഡെഡിക്കേഷൻ ഒരുമിച്ച് കളർഫുൾ ആക്കാം കേട്ടോ. സോ നമ്മുടെ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. വിത്ത് ലവ് ഒരു പാട്ടിലേക്ക് എല്ലാവർക്കും ഒരു ഗ്രാൻഡ് വെൽക്കം കേട്ടോ.